ആകാശവാണി വിവിധ ഭാരതി കേന്ദ്രം. ആകാശവാണി നിസാമാബാദ് കേന്ദ്രം. സമയം 5 ഗണ്ടലു.